0: നിത്യശ്രീ മഹാദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ എം ആർ എസ് കണ്ണൻ, മൃദംഗം ഐ ശിവകുമാർ, ഖടം ടി എച്ച് വി ഉമാശങ്കർ, മുഖർശംഖ് ആർ രാമൻ. ആദ്യം സിദ്ധിവിനായകം എന്ന കീർത്തനം കേൾക്കാം. രാഗം ഷൺമുഖപ്രിയ, രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ, കൃതി.
1: This is Ragam 2470 TH, anytime Indian music. Listen to Carnatic Classical Music Concert by Nithyasree Mahadevan. She is accompanied on the violin by M.R. S. Kannan, on the mridangam by I. Shivakumar, on the ghatam by T.H.V. Umashankar, and on the morsing by R. Raman. She begins a Carnatic Classical Music Concert with a composition of Muthuswami Deekshithar, Siddhi Vinayagam, in the rag Shanmukha Priya, set to Roopakathal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സിദ്ധിവിനായകം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഷൺമുഖപ്രിയ, രൂപക താളം.
1: യു ആർ ലിസണിംഗ് ടു മുത്തുസ്വാമി ദീക്ഷിതർ, സിദ്ധിവിനായകം. ഇൻ ദ രാഗ് ഷൺമുഖപ്രിയ, സെറ്റ് ടു രൂപക താൾ.
0: അടുത്തതായി രാമഭക്തി എന്ന കീർത്തനം കേൾക്കാം. രാഗം ശുദ്ധ ബംഗാള, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂയിംഗ് എ കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്, ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, രാമഭക്തി. ഇൻ ദ രാഗ് ശുദ്ധ ബംഗാള, സെറ്റ് ടു ആദിതാൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച രാമഭക്തി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശുദ്ധ ബംഗാള, ആദിതാളം.
1: യു വർ ലിസണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, രാമഭക്തി. ഇൻ ദ രാഗ് ശുദ്ധ ബംഗാള, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ത്യാഗരാജ സ്വാമികൾ രചിച്ച ബണ്ടു രീതി എന്ന കീർത്തനം കേൾക്കാം. രാഗം ഹംസനാദം, ആദിതാളം.
1: Now listen to a composition of Saint Thyagaraja, Banduridi. In the rag, Hamsanadam, set to Adithal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ബണ്ടുരീതി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഹംസനാദം, ആദിതാളം.
1: യു വർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ബണ്ടുരീതി. ഇൻ ദ രാഗ് ഹംസനാദം സെറ്റ് ടു ആദിതാൾ.
0: ഇനി മുത്തുതാണ്ഡവർ രചിച്ച ഈശനെ കോടി സൂര്യപ്രകാശനെ എന്ന കീർത്തനങ്ങൾക്കാം. രാഗം നളിനകാന്തി, മിശ്രചാപ്പത്താളം.
1: Listen to a composition of Muthu Thandavar, Eeshane Kodi Surya Pragashane.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിത്യശ്രീ മഹാദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ MBRS കണ്ണൻ, മൃദംഗം I ശിവകുമാർ, ഖടം THV ഉമാശങ്കർ, മുഖർശങ്ക് R രാമൻ. ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച കൃപയാ പാലയ ശൗരേ എന്ന കീർത്തനം കേൾക്കാം. രാഗം ചാരുകേശി, മിശ്രചാപ്പതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Music Concert by Nityasri Mahadevan. She is accompanied on the violin by MBRS Kannan, on the mridangam by I Shivakumar, on the ghatam by THV Umashankar, and on the morsing by R Raman. Now listen to a composition of Maharaja Swati Trinal, Kribaya Palaya Shauri, in the rag Charukeshi, set to Mr. Chapatal.

0: ഇനി ബന്ധനേനെ എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം. രാഗം വാസന്തി, ഖണ്ഡനട.
1: നെക്സ്റ്റ് ഇസ് ദേവർനാമ ഓഫ് പുരന്ദരദാസർ ബന്ധനേനെ ഇൻ ദ രാഗ് വാസന്തി സെറ്റ് ടു ഖണ്ഡനട.

0: കാമാക്ഷി നന്നുബ്രോവവേ വരാളി രാഗം മിശ്ര ചാപ്പുതാളം ശ്യാമശാസ്ത്രി കൃതി.
1: You will now listen to a composition of Shyamashastri, Kamakshi Nannu Brovave, in Rag Varali set to Mishra Chaputal.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ അങ്കമാലി ജോസ് അവതരിപ്പിക്കുന്ന ദിൽരൂപ കച്ചേരി കേൾക്കാം. വയലിൻ ഗോകർണം എസ് ഉലകനാഥൻ, മൃദംഗം തഞ്ചാവൂർ ടി പി നാഗരാജൻ. ആദ്യം മൈസൂർ വാസുദേവാചാർ രചിച്ച

0: മൈസൂർ വാസുദേവാചർ രചിച്ച പ്രണമാമ്യഹം എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഗൗള, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മൈസൂർ വാസുദേവാചാർ, പ്രണമാമ്യഹം. ഇൻ ദ രാഗ് ഗൗള, സെറ്റ് ടു ആദിതാൾ.
0: ഇനി വീണ കുപ്പയ്യർ രചിച്ച ബാഗുമീറ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ശങ്കരാഭരണം, രൂപകതാളം.
1: Continuing his Dilruba recital, he will now present a composition of Veena Kuppayar Bagumeera in the Raga Shankarabharanam, set to Rubagathal.

0: വീണക്കുപ്പയ്യർ രചിച്ച ബാഗുമീറ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശങ്കരാഭരണം, രൂപകതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് വീണക്കുപ്പയ്യർ ബാഗുമീറ ഇൻ ദ രാഗ ശങ്കരാഭരണം സെറ്റ് ടു രൂപകതാൾ.
0: ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പരമപുരുഷം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ലളിത പഞ്ചമം, ഖണ്ഡജാപ്പ് താളം.
1: Now listen to a composition of Maharaja Swadhitranal, Paramapurisham. In the rag, Lalita Panjamam, set to Kandajapu Thal.

0: ലളിത പഞ്ചമം രാഗത്തിൽ പരമപുരുഷം എന്ന കീർത്തനമാണ് കേട്ടത്. ഖണ്ഡചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പരമപുരുഷം എന്ന രാഗ്, ലളിത പഞ്ചമം, സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്കമാലി ജോസ് അവതരിപ്പിക്കുന്ന ദിൽരൂപ കച്ചേരി. വയലിൻ ഗോകർണം എസ് ഉലകനാഥൻ. മൃദംഗം തഞ്ചാവൂർ TP നാഗരാജൻ. ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച സരസീരുഹ നയനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം അമൃതവർഷിണി, ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Dilruba recital by Angamali Jose. He's accompanied on the violin by Gokarnam S. Ulaganathan and on the mridangam by Tanjore T.P. Nagarajan. Now listen to the composition of Saint Thyagaraja, Sarasiruha Nayane, in the rag Amrita Varshini, set to Aditaal.

0: സരസീരുഹ നയനേ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം അമൃതവർഷിണി, ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. സരസീരുഹ നയനേ ഇൻ ദ രാഗ് അമൃതവർഷിണി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി മീ വല്ല ഗുണദോഷമേമി എന്ന കീർത്തനം കേൾക്കാം.

0: രാഗം കാപ്പി ഖണ്ഡചാപ്പ് താളം ത്യാഗരാജ സ്വാമികൾ കൃതി.
1: അങ്കമാലി ജോസ് കൺക്ലൂഡ്സ് ഹിസ് തിലുബ റെസൈറ്റൽ വിത്ത് എ കമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. മീ വല്ല ഗുണദോഷമേമി ഇന്ദ് രാഗ് കാപ്പി സെറ്റ്സ് ടു ഖണ്ഡചാപ്പ് താൾ.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച മീ വല്ല ഗുണദോഷമേമി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാപ്പി, ഖണ്ഡജാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. മീ വല്ല ഗുണദോഷമേമി ഇൻ ദ രാഗ് കാപ്പി സെറ്റ്സ് ടു ഖണ്ഡജാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് അങ്കമാലി ജോസ് അവതരിപ്പിച്ച ദിൽരൂപ കച്ചേരി. വയലിൻ ഗോകർണം എസ് ഉലകനാഥൻ. മൃദംഗം തഞ്ചാവൂർ ടി പി നാഗരാജൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ദിൽരൂപ റെസൈറ്റൽ ബൈ അങ്കമാലി ജോസ്. അക്കംപനിയിങ് ആർട്ടിസ്റ്റ് വർ ഗോകർണം എസ് ഉലകനാഥൻ ഓൺ ദ വയലിൻ ആൻഡ് തഞ്ചാവൂർ ടി പി നാഗരാജൻ ഓൺ ദ മൃദംഗം. This program was brought to you by All India Radio Thiruvananthapuram for Ragam 24/7 DTH anytime Indian music.

ഇനി സാമഗാന ലോല ജി എൻ ബാലസുബ്രഹ്മണ്യം സാഹിത്യം രാഗം ഹിന്ദോളം രൂപകതാളം ലിസൺ നൗ ടു സാമഗാന ലോല കമ്പോസ്ഡ് ബൈ ജി എൻ ബാലസുബ്രഹ്മണ്യം ഇൻ രാഗ് ഹിന്ദോളം സെറ്റു താൾ രൂപക്.

പരമപാവന രാമ പൂർവി കല്യാണി രാഗം ആദിതാളം രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ രചിച്ചത്. നെക്സ്റ്റ് ഇസ് പരമപാവന രാമ ഇൻ ദ രാഗ പൂർവി കല്യാണി സെറ്റ് ടു ആദിതാള കമ്പോസ്ഡ് ബൈ രാമനാഥപുരം ശ്രീനിവാസ അയ്യങ്കാർ.

മരിവേറെ ഗതി, ആനന്ദ ഭൈരവിരാഗം, മിശ്രചാപ്പതാളം, ശ്യാമശാസ്ത്രിയുടെ കൃതി. നെക്സ്റ്റ് ഇസ് മരിവേറെ ഗതി ഇൻ ദ രാഗ ആനന്ദ ഭൈരവി, സെറ്റു മിശ്രചാപ്പതാള, കമ്പോസ്ഡ് ബൈ ശ്യാമശാസ്ത്രി.

അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ. ഓൺ വയലിൻ ടി എൻ കൃഷ്ണൻ. ഓൺ മൃദംഗം പാലക്കാട് ടി എസ് മണിയയ്യർ. മാ ജാനകി രാഗം കാംബോജി, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഇസ് മാ ജാനകി ഇൻ ദ രാഗ കാംബോജി, സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

അവസാനമായി പുരന്ദരദാസർ കൃതി രാഗം ചെഞ്ചുരുട്ടി ആദിതാളം ദ ലാസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ദിസ് കൺസേർട്ട് ഈസ് കമ്പോസ്ഡ് ബൈ പുരന്ദരദാസ ഇന്ദ രാഗ ചെഞ്ചുരുട്ടി സെറ്റു ആദിതാള കലിയുഗ

അരിയക്കുടി രാമാനുജ അയ്യങ്കാരുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കൂടെ പാടിയത് മധുരൈ കൃഷ്ണൻ, ടി എൻ കൃഷ്ണൻ വയലിൻ, പാലക്കാട് ടി എസ് മണി അയ്യർ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ. ഹി വാസ് അക്കമ്പനീഡ് ബൈ മധുരൈ കൃഷ്ണൻ ആൻഡ് ഓൺ വയലിൻ ബൈ ടി എൻ കൃഷ്ണൻ ആൻഡ് ഓൺ മൃദംഗം ബൈ പാലക്കാട് ടി എസ് മണി അയ്യർ. രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was the contribution of Thrissur Station of All India Radio for Ragam 24/7.